റേഡിയോ ആപ്പിലും എങ്ങളെ കേൾക്കാം, കാർ പ്ലേയിലും എങ്ങളെ കേൾക്കാം. യു ആർ ലിസണിംഗ് ടു സി ടി ആർ സി. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് സി ടി ആർ സി.